0: നിയമസ്വരൂപങ്ങളാണ്,
1: എംബോഡിമെന്റ്സ് ഓഫ് ലോ.
0: വ്യാപിച്ചു തന്നെ രാജ്യമെന്നും സമ്പത്തിനും കൂടുമെന്നും പൊന്തവച്ചു.
1: By his power of speech, you can have the kingdom and wealth.
0: Jihvagri mitrabandhava Vapuchetamu mitrulamu bandhulamu anekritika sambandhamu gavinchukunavachu.
1: It's only this mighty power of speech that makes all your relations and friends intimate.
0: Bandhanam prapti vaakku chetane manam bandhitulam ayipothunnam, paradhinulam ayipothunnam, swatantrani pogottukuntunnam.
1: We are bound by this speech and we become parasites, slaves and others.